0: ദത്താത്രേയ അനസൂയ തന്നയാ ദത്താത്രേയ ആശ്രിത രക്ഷക ദത്താത്രേയ ത്രിമൂർത്തി രൂപ.
1: ಈಗ ಕೇಳಿ ಬಂಗಾರ ಬಳೆಯ ಸಿಂಗಾರ ಸರದ ಆಸೆಯ ಬಿಡು ನೀನು.